അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് ആസ്വദിച്ച് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷമീറ ഇവിടെ പ്രസന്റ് ആണ്. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്, അവർക്കായിട്ടാണ് ഞാൻ ഒന്നും കൂടെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, ദാ പിടിച്ചോളൂ, ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഐ റിപ്പീറ്റ്, ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കുറച്ചധികം മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ മോർണിംഗ് ബെൽ പീടിക ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് മീ ടൈമിലേക്കൊക്കെ എൻ്റർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. സ്നേഹത്തോടെ നോക്കിയാൽ എല്ലാം മനോഹരമാണ് കേട്ടോ, ദേഷ്യത്തോടെ നോക്കിയാലോ എല്ലാം കുറ്റങ്ങളാണ്. നോക്കിക്കാണുന്ന ആളുടെ കാഴ്ചപ്പാട് പോലെയാണ് മറ്റൊരാളുടെ നന്മയും തിന്മയും. നല്ലത് നോക്കിയാൽ നല്ലതേ കാണൂ, കുറ്റം നോക്കിയാലോ കുറ്റങ്ങൾ മാത്രമേ കാണൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നല്ല നല്ല പോസിറ്റീവ് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും കേട്ടോ. സോ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. എല്ലാത്തിനെയും നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ എല്ലാത്തിനെയും സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സോ ആസ് യൂഷ്വൽ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ. തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറേയേറെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. വിശേഷങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ശനി ഞായറൊക്കെ എന്തായിരുന്നു പരിപാടി? വെക്കേഷൻ കഴിയാൻ പോകുന്ന ഒരു സമയത്ത് ട്രിപ്പൊക്കെ പോയായിരുന്നോ? അത് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നോ? എനിക്കിത് രണ്ടും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം എൻ്റെ ഒരു കസിൻ്റെ മാരേജ് ആയിരുന്നു. ഞങ്ങൾ ആ മാരേജ് ഒക്കെ അടിച്ചു വിളിച്ച് ആഘോഷിച്ചു. നമ്മുടെ ഫാമിലിയിലൊക്കെ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടുമ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ രസകരമാണ് അല്ലേ. ലൈഫിൽ നമുക്ക് എല്ലാവർക്കും അത്രമാത്രം സന്തോഷം തരുന്ന മൊമെന്റ്സ് ആണ് നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇതുപോലെയുള്ള ഗെറ്റ് ടുഗദറുകൾ. ഇപ്പോൾ ഒരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വന്നാലാണ് ഇത്തരം ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ ഉണ്ടാവാറുള്ളൂ അല്ലേ. വെക്കേഷൻ തീരാനൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരാഴ്ചയാണ് ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാക്കുക, ഫ്രണ്ട്സുമായിട്ട് മീറ്റപ്പ് പ്ലാൻ ചെയ്യുക, ഫാമിലി മെമ്പേഴ്സായിട്ട് ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ പ്ലാൻ ചെയ്യുക, ചെറിയ കുഞ്ഞു കുഞ്ഞു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുക, എല്ലാവരും അടിച്ചു വിളിക്കുക. നമുക്ക് ലൈഫിൽ ഓർത്തെടുക്കാനായിട്ട് ഇത്തരം നല്ല സ്വീറ്റ് മൊമെന്റ്സ് ആണ് എപ്പോഴും കയ്യിൽ ഉണ്ടാവുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടെ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കണ്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പക്ഷെ സമയം കൊല്ലുന്ന പരിപാടിയാണ് അത്. എങ്കിലും അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ നല്ലതൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. അത്തരത്തില് കഴിഞ്ഞ ദിവസം റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ കണ്ണിലൊടക്കിയ ഒരു വാചകം, എന്തോ അത് ശരിക്കും മനസ്സിനെ തട്ടിയിട്ടോ. മറ്റുള്ളവരിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആത്മാർത്ഥതയ്ക്ക് പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് അവോയ്ഡിങ്. ഞാൻ അത് കണ്ടിട്ട് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. നമ്മുടെ ലൈഫിൽ എന്നും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയല്ലേ. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു ജോലി ആയിക്കോട്ടെ, എന്തൊരു കാര്യത്തിലും നമ്മൾ അത്രമാത്രം സിൻസിയർ ആവുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുക അവോയ്ഡിങ് ആയിരിക്കും. സോ അത് മുന്നേ കണ്ടുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുക, നമ്മൾ സിൻസിയർ ആയിട്ട് ഇരിക്കുക, പക്ഷേ ഇങ്ങോട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് തന്നെ ആ ഒരു ആത്മാർത്ഥത കാണിക്കുക. സ്റ്റേറ്റ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

Once again, welcome back and very good morning, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സോ നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ക്വസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യം ലോകരാഷ്ട്രങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടെന്ന് വല്ല നിശ്ചയമുണ്ടോ? 195 രാജ്യങ്ങളാണ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അക്കൂട്ടത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഉത്തരം അറിയുന്നവര് എത്രയും പെട്ടെന്ന് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്ന നേരം കൊണ്ട് നമ്മുടെ പാട്ടുപെട്ടിയിൽ കുറച്ചധികം ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ വെയിറ്റിംഗ് ആണ്. ആ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇന്ന് മെയ് 25, ഇന്നത്തെ ദിവസം നമ്മൾ തൈറോയ്ഡ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്, വേൾഡ് തൈറോയ്ഡ് ഡേ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രാധാന്യം, അതുപോലെ തന്നെ ഇത്തരം രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയും എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇത് തൈറോയ്ഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ അളവിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയെ ഇതുപോലെ പലതരത്തിൽ ബാധിക്കുന്നത്. ഇത്തരത്തിലുണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് രണ്ട് തരത്തിലാണ് വരിക. എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക, ഇതിന് പ്രതിവിധി എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: passt dich gemobbt, Pia.
1: Once again, welcome back to the show Magic Logic. Kooding and Arji Anjali ആണ് കഴുത്തിന്റെ മുൻഭാഗത്തായിട്ട് ഏകദേശം ഒരു ബട്ടർഫ്ലൈയുടെ ഒക്കെ ഷേപ്പിൽ സ്ഥിതി ചെയ്യുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഡാമേജസിനെയാണ് തൈറോയ്ഡ് ഡിസീസ് എന്ന് വിളിക്കുക. നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ചില സമയത്ത് കൂടുതലാവാറുണ്ട്, കുറവാവാറുണ്ട്. ഇങ്ങനെ കൂടുതലോ കുറവായിട്ടോ ഇങ്ങനെ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് തൈറോയ്ഡ് ഡിസീസസ് ആയിട്ട് വരിക. മെയിൻ ആയിട്ട് രണ്ട് തരത്തിലാണ് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉള്ളത്, ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസം. തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ആവശ്യത്തിൽ കുറവാവുന്ന ഒരു അവസ്ഥയാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കാനായിട്ടും അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവാനും കാരണമാവും. അതേസമയം ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈറോയിഡിന്റെ ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ ഓവറായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് ഒക്കെ കുറയുകയും ചെയ്യും, അതുപോലെ ആങ്സൈറ്റി, ഉറക്കക്കുറവ് ഇതിനൊക്കെ വഴിവെക്കുകയും ചെയ്യും. തിരിച്ചു വരാം, കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്ന സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് പറയാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തൈറോയിഡിന്റെ ലക്ഷണങ്ങളുടെ കാര്യമായിരുന്നു. രണ്ട് ടൈപ്പ് തൈറോയിഡിനും രണ്ട് ടൈപ്പ് ലക്ഷണങ്ങളാണ് കേട്ടോ. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗികളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ സ്വെല്ലിംഗ് ഉണ്ടാവും എപ്പോഴും, അതുപോലെ തന്നെ തണുപ്പിനോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, കോൺസ്റ്റിപേഷൻ, ഡിപ്രഷൻ, സ്കിന്നിന്റെ ഒക്കെ ഒരു ഡ്രൈനെസ്, കോൺസെൻട്രേഷന്റെ കുറവ്. ലേഡീസിലാണെന്നുണ്ടെങ്കിൽ മെൻസസിന് ഇറെഗുലാരിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ ജോയിന്റ്സിലും മസിൽസിലൊക്കെ പെയിൻ വരും, എപ്പോഴും ഭയങ്കര ക്ഷീണം, എനിക്ക് ഇപ്പൊ കിടക്കണം എന്നുള്ളൊരു തോന്നലൊക്കെയാണ് ഉണ്ടാവുക. അതേസമയം ഹൈപ്പർ തൈറോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഫുൾ ടൈം ഇങ്ങനെ ആങ്സൈറ്റി, മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഫീൽ ചെയ്യും, ഓവർ ആയിട്ട് ഇങ്ങനെ വേർത്തോണ്ടിരിക്കും, ചൂട് സഹിക്കാൻ പറ്റില്ല അവർക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺസെൻട്രേഷന്റെ കുറവ് ഇത്തരം രോഗികളിലും ഉണ്ടാവാറുണ്ട്. കുടലിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഓവറായ കാരണം തന്നെ ലൂസ് മോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ കൂടിക്കൂടിയിരിക്കും, എപ്പോഴും ഭയങ്കര ക്ഷീണം ഉണ്ടാവും, നമ്മുടെ വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ലൂസ് ചെയ്യുകയും ചെയ്യും. ഈ ലക്ഷണങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ ഒന്നും ആവണ്ട, ഇതിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷണം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണുക, ട്രീറ്റ്മെന്റ് എടുക്കുക. അറിയാലോ നമ്മുടെ ശരീരത്തിന്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങിന് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ഹോർമോൺസിന്റെ ഒരു മിതമായ അളവ്, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രമുള്ള ഹോർമോൺസിന്റെ അളവ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.fm. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് തൈറോയിഡിന്റെ കാര്യമായിരുന്നു. അത് പറയാനുള്ള കാരണം എന്തായിരുന്നു, ഇന്ന് May 25th വേൾഡ് തൈറോയിഡ് ഡേ ആണ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ വർഷത്തെ തീം എന്താണെന്ന് വല്ല നിശ്ചയമുണ്ടോ? തൈറോയിഡ് ആൻഡ് ന്യൂട്രീഷൻ, അതാണ് കേട്ടോ. ഇത് എംഫസൈസ് ചെയ്യുന്നത് ഓവറോൾ തൈറോയിഡ് ഫംഗ്ഷനുമായിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റും അല്ലെങ്കിൽ എസൻഷ്യൽ ന്യൂട്രിയൻസ് ആയിട്ടുള്ള അയോഡിൻ, സെലിനിയം, സിങ്ക് ഇതൊക്കെ എങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയോഡിൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സെലീനിയം ആണെങ്കിലും സിങ്ക് ആണെങ്കിലും അത്തരം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തൈറോയിഡിന്റെ വർക്കിംഗ് മികച്ചതാക്കാനായിട്ട് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സിംപ്റ്റംസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുക, എൻഡോക്രൈനോളജിസ്റ്റിനെ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണുക, കൺസൾട്ട് ചെയ്യുക, വേണ്ട ട്രീറ്റ്മെന്റ്സ് എടുക്കുക, ഒപ്പം തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ന്യൂട്രിയൻസ് ഉള്ള ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.9 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഒരേ ഉത്തരം പറയും, എവറസ്റ്റ് ആണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. മലയാളികളായ സഫ്രീന ലത്തീഫിനും ശ്രീഷ രവീന്ദ്രനും ശേഷം എവറസ്റ്റ് കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിതയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മഞ്ചേരിക്കാരി സുഹ്ര സിറാജ്. രണ്ടു കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഈ ഒരു 40-കാരി 10 കൊല്ലത്തോളമായിട്ട് ഇങ്ങനെ പർവ്വതങ്ങളുമായിട്ടുള്ള പ്രണയത്തിന്റെ അവസാനം കൊണ്ടെത്തി നിർത്തിയത് എവറസ്റ്റിലാണ്. നമ്മുടെ ഉള്ളിൽ അതിയായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും നമുക്കത് സാധിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതിനൊരു തെളിവാണ് സുഹറ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

Once again, welcome back and very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിതയുടെ വിശേഷങ്ങളായിരുന്നു. 2017 മുതൽ മലകൾ കയറാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന സുഹറ അന്ന് മുതലേ പല പർവ്വതങ്ങളും കയറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ സമ്മിറ്റ് സീസണിലും കൂടെ എവറസ്റ്റ് ആരോഹണത്തിന് വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്ന സുഹറയ്ക്ക് പക്ഷേ അവസാന ഘട്ടത്തിൽ ക്യാമ്പ് 4 നിൽക്കുന്ന സമയത്താണ് കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നത്. പക്ഷേ അവിടെ ഒന്നും തളരാണ്ട് ഈ വർഷത്തെ സീസണിൽ വീണ്ടും ആളിറങ്ങി പുറപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും സുഹറയുടെ ഈ ഒരു പ്രവൃത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അത്രമാത്രം ഇൻസ്പയറിംഗ് ആണ്, അത്രമാത്രം പ്രചോദകമാണ് അല്ലേ. സുഹറയുടെ പോലെ ഇത്രയും ധൈര്യത്തോടു കൂടിയിട്ട് ഇത്രയും ഉന്മേഷത്തോടു കൂടിയിട്ട് സ്വന്തം ആഗ്രഹങ്ങളെ എത്തിപ്പിടിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

ട്രഡീഷണൽ റെസിപ്പീസ് ഒക്കെ എടുത്തിട്ട് ട്രൈ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പഴമട വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സംഭവം ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല പോലെ പഴുത്ത നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് തേങ്ങ ചെറിയതും അരിപ്പൊടിയും ആവശ്യത്തിന്, അതായത് ഈ മധുരത്തിന്റെ ആവശ്യത്തിനുള്ള ശർക്കര പാനിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. നല്ല വാഴയിൽ എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ വെച്ച് ഇങ്ങനെ മടക്കി എടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ആ സ്റ്റീം ഇങ്ങനെ വരുമ്പോ തന്നെ നല്ല സ്മെല്ല് നമുക്ക് മൂക്കിലേക്ക് അടിക്കും കേട്ടോ. ഇനി കുറച്ച് ഫ്ലേവറിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കുഴക്കുന്ന സമയത്ത് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആ ഒരു മണം അടിക്കുമ്പോ തന്നെ നമുക്ക് വായിലിങ്ങനെ കപ്പലോടിക്കാനുള്ള വെള്ളമൊക്കെ വരും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ.

Once again, welcome back and very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. എന്തിനാ റിപ്പീറ്റ് ചെയ്യണേ? ഇനിയും കുറച്ചു പേരും കൂടി ഉത്തരം അയക്കാനായിട്ട് ബാക്കിയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ചോദ്യം വീണ്ടും പിടിച്ചോളുക. ലോകത്ത് 195 രാഷ്ട്രങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചോദ്യം. ലോക രാജ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഉത്തരം അറിയുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവർക്ക് നല്ല അടിപൊളി ഗിഫ്റ്റുകളാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ഉത്തരം അയക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ് ഇപ്പോൾ വരും. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറേയേറെ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം കറക്റ്റ് 1 ആവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റാ ബൈ ബൈ പറയാറായി. പോകുന്നതിന് മുൻപ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ലൈഫില് ആത്മാർത്ഥത വേണം. പക്ഷേ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് നമുക്ക് കെയർ കിട്ടണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് കൺസിഡറേഷൻ കിട്ടണം എന്നൊരു നിർബന്ധം ഇല്ല. അതൊരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹം കൊടുക്കുക, ആത്മാർത്ഥത കാണിക്കുക. ഇങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമിക്കാൻ മാത്രമാണ് സമയം ഉണ്ടാവുള്ളൂ. പലയിടത്തു നിന്നും നമ്മൾ എത്ര ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് എന്നുള്ളത് അവോയ്ഡിങ് ആയിരിക്കും. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ജീവിക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ള ഒരു പ്രത്യാശയിൽ ഒരു ഹോപ്പിൽ ഞാൻ ദാ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരം കത്തിവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ഞാൻ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ എന്തൊക്കെയാണ് പരിപാടി? സെക്കൻഡ് ഒരു മൺഡേ അല്ലേ? നെക്സ്റ്റ് മൺഡേ ആകുമ്പോഴത്തേനും സ്കൂളിലേക്കൊക്കെ പോകണം. ഷോ തുടങ്ങി എന്തൊക്കെ അറിയുള്ളൂ. എനിക്കറിയാം ഈ വെക്കേഷൻ തീരുന്നതിന് മുൻപ് നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ദാറ്റ് വന്ത് അൺസഹിക്കബിൾ ആണ് എന്ന്. പക്ഷേ ഈ പുതിയ പേന പുതിയ ബുക്കൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ കുറേ ൾക്ക് ശേഷം കൂട്ടുകാരെ കാണുമ്പോ അല്ലെങ്കിൽ വേറെ സ്കൂളിലേക്ക് പോകുമ്പോ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും അല്ലേ. ഇത് പറഞ്ഞപ്പോഴാണ് ഈ മൺഡേ മടിയുള്ള ദിവസമാണെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച ആയിരിക്കും ഒട്ടുമിക്ക ആളുകൾക്കും ഏറ്റവും ഇഷ്ടമുള്ള ദിവസം. കാരണം ഇത് കഴിഞ്ഞാൽ വീക്കെൻഡ്സ് ആണല്ലോ വരുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, മൺഡേ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ദിവസമാണ്. നമ്മൾ രാവിലെ എണീറ്റിട്ട് ഇന്നത്തെ ദിവസം ബെസ്റ്റ് ആയിരിക്കും, മടി പൊളി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒന്ന് തുടങ്ങി നോക്കി എല്ലാ മടി പൊളി ആയിരിക്കുള്ളൂ. അതേ പക്ഷേ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണതെങ്കിലാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ തോന്നും? സോ ഏതൊരു ദിവസമായാലും ഇന്ന് എന്റെ അടിപൊളി ദിവസമായിരിക്കും, ഇന്ന് എന്റെ ബെസ്റ്റ് ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു എനർജി ആണല്ലോ. ഏതായാലും നമ്മുടെയൊക്കെ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ വേർഡുകൾ കേട്ടിട്ട് കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ് ചോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

അങ്ങനത്തെ ഒരുപിടി മനോഹരമായ ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടാനായിട്ട് ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷെ നിരജ് ജാനകി എത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ലൈഫിൽ ഇടയ്ക്ക് നമ്മൾക്ക് തോന്നിയിട്ടുണ്ടാവും, എന്റെ ലൈഫ് മാത്രം എന്തിങ്ങനെ അവന്റെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ, ഈ പണികളൊക്കെ എന്നെ തേടി പിടിച്ചിട്ടാണ് വണ്ടി വിളിച്ചാണ് വരുന്നത് എന്നൊക്കെ നമ്മൾക്ക് തോന്നിയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാല് ഈ വീക്ക് പോയിന്റ്സിൽ നമ്മൾ വീക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ വീക്ക് പോയിന്റ്സ് ആണല്ലേ. ഈ ഒരു കോയിന് രണ്ട് വശങ്ങൾ ഉണ്ട് എന്ന് പറയും പോലെ ഒരു വശം മാത്രമായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക, ആ ഒരു വശത്തെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. പക്ഷെ മറുവശം നോക്കുമ്പോൾ നമ്മൾ ഇപ്പോ എവിടെ വരെ എത്തി, എത്ര കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ആണ്. ഇപ്പൊ പറയുമ്പോൾ പോലും റൊമാൻസിഫിക്കേഷൻ ആണ്. പക്ഷേ വീക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഗ്രാഫ് ഡൗൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതൊന്ന് തലതിരിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരേക്ക് പോകുന്നത് കാണാനായിട്ട് പറ്റും. ഏതൊരു സിറ്റുവേഷനിലും നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം, എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും, ഇപ്പൊ പോയാ പോട്ടെ, അടുത്തത് ഞാൻ ശരിയാക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ മാത്രല്ല വേറൊരു വശം ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പോലും നമ്മുടെ പകുതി തലവേദന മാറിക്കിട്ടുള്ളേ. ഏതായാലും അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഗുണിച്ചും നോക്കാം. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷെ നിരജ് ശനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

കൈ നിറയെ സമ്മാനങ്ങൾ തരാനായിട്ട് ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മർഷി നിറച്ച് ശനക്കിയാണ്. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വലുതാകുമ്പോ എന്താ ചെയ്യാനാണ് ആഗ്രഹം? അന്ന് എനിക്ക് ലോകം ചുറ്റി കാണണം എന്നായിരുന്നു പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവർക്കും ആ ഒരു ആഗ്രഹം കാണല്ലേ, നമ്മുടെ ഈ ഒരു ലോകം ഒന്ന് ചുറ്റി കാണാനായിട്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഒരു ചോദ്യം വായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നൊന്നും പറയരുത്. എല്ലാവർക്കും പറയാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? അപ്പൊ അത് ഏതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ കൃത്യമായിട്ട് സമ്മാനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റൂ. എന്തായാലും നമ്പർ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയില് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുകൂട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിറച്ച് ശനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

കോൺഫിഡൻസ് കോൺഫിഡൻസ് കോൺഫിഡൻസ് നമ്മളെല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുന്നു, പക്ഷേ പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒന്നാണ് അല്ലെ കോൺഫിഡൻസ്. അപ്പോൾ ഈ കോൺഫിഡൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഇത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ സിനിമാ വിശേഷങ്ങളിൽ പറയുന്നത്. ഏതാണെന്നല്ലേ, അതിന് മുൻപ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതോ മറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടും ഭയത്തോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജേഷ് പിള്ളി സംവിധാനം ചെയ്ത മിലി എന്ന ചിത്രത്തെ കുറിച്ചാണ്. വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു മൂവിയാണ് അല്ലേ. ചില മൂവീസ് കാണുമ്പോൾ നമ്മൾക്കൊരു റൊമാൻസിഫിക്കേഷൻ എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും, ഞാനും ഇതുപോലെ വലിയ ആളാവും എന്നൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് തന്നെ ഒരു ഡയലോഗുകളൊക്കെ അടിയാറുണ്ട്. പക്ഷെ ഡയലോഗുകൾ മാത്രമാണോ, ഇല്ല, ചിലവർ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാറുമുണ്ട്. ചിലത് കാണുമ്പോൾ ചിലത് കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് ഇൻസ്പയർ ആയി പോകാറുണ്ടല്ലേ. സോ അങ്ങനെയുള്ളൊരു മൂവിയാണ്. എന്തായാലും അതിലേക്ക് ഡീറ്റെയിൽ ആയി കടക്കുന്നതിന് മുൻപായി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. മിലി സിനിമയിലേക്ക് വരുമ്പോ അതൊരു ജേണിയാണ്, മിലിയുടെ ജേണിയാണല്ലേ. ആദ്യം മിലി എങ്ങനെയായിരുന്നു എന്നും പിന്നീട് മിലി എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ജേണിയാണ്. ശരിക്കും അത് കാണുമ്പോ പലപ്പോഴും നമ്മൾക്ക് പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടും റിലേറ്റബിൾ ആയിട്ടൊക്കെ തോന്നും. അതിലൊരു ലൈഫ് കാണാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. എന്തായാലും നമ്മുടെ കഥയിലേക്ക് വരുമ്പോ മിലിനെ കുറിച്ചിട്ടാണ് ഉടനീളം പറയുന്നത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ, നല്ല ഫ്രണ്ട്സ് ഇല്ലാതെ, എന്താണ് സ്വന്തമായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അല്പം ജലസിയൊക്കെയുള്ള കെയർലെസ് ആയി നടക്കുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ മിലിയുടെ ലൈഫ് ഒരു ദിവസം സ്റ്റക്കായി പോകുമ്പോഴായിരിക്കും പല കാര്യങ്ങളും, അവളുടെ ഇഷ്ടങ്ങളെ കുറിച്ചൊക്കെ അവൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു റിയലൈസേഷൻ ഒക്കെ കാണുമ്പോ, ഒന്നുമില്ലായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആക്കാനായിട്ട് പറ്റുമെന്ന് കാണിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ കാണുമ്പോ നമ്മൾക്കും ഒരു ഫ്യൂവല് പോലെയാണ് ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോ. അതെന്താണ്, ഏതാണ് എന്നൊക്കെ ഞാൻ വഴിയേ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ഈ ഒരു യാത്രയില് പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾ കേട്ടിട്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിറഞ്ഞ് ജനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഇർഷേ നിരജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഫോളോ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനെയോ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മളെ വിളിക്കാറുണ്ടല്ലേ. എന്നാൽ ഇവിടെ കഥയിലേക്ക് വരുമ്പോൾ മിലിക്ക് അങ്ങനെ വിളിക്കാനായിട്ട് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് നല്ലൊരു ഫ്രണ്ട് ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് അവള് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നതും പിന്നീട് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും. ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ മിലി ഒരു പ്രചോദനമായി നിൽക്കുകയാണല്ലേ, ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലേ. അതൊക്കെ കാണുമ്പോൾ നമ്മൾക്കൊരു റൊമാൻസിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ ചങ്ങാതി നന്നായി കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്. നീയോറോ സിനിമയിൽ കാണിക്കുന്നുണ്ട്, നമ്മൾക്കൊക്കെ കാണല്ലേ, നിന്നെ കൊണ്ട് പറ്റുണ്ടാന്ന് പറഞ്ഞ് നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന കൈയടിച്ച് വിടുന്ന ഒരു ഫ്രണ്ട്. എന്തായാലും അവർക്കൊക്കെ വേണ്ടി ബ്യൂട്ടി ഫ്ലഡിലെ പാട്ടുകൾ കോടി ട്യൂൺ ചെയ്യുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമുക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ശോനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ചെല്ലത്തലിവിടെ ഏറ്റുമുണ്ടകല മുല്ലത്തലിൽ കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റേ. അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളികണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജിഷാണ് ഈയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. മിലിയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആത്മവിശ്വാസക്കുറവും ഭയങ്ങളും കൊണ്ട് ജീവിച്ചിരുന്ന മിലി അവസാനം സ്വന്തം ജീവിതത്തെ ധൈര്യത്തോടെ നേരിടാനായിട്ട് പഠിക്കുകയാണല്ലേ. നവീൻ നൽകിയ പ്രോത്സാഹനവും ജീവിത അനുഭവങ്ങളും അവളെ കൂടുതൽ ശക്തിയാക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ, നമ്മളെ സ്വയം വിശ്വസിച്ചാൽ ജീവിതം തന്നെ മാറ്റിമറിക്കാമെന്നും ആത്മവിശ്വാസവും നല്ല പിന്തുണയും ഒരാളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റാനായിട്ട് കഴിയുമെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു മൂവി കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു മൂവി തന്നെയാണ് കേട്ടോ. നല്ലൊരു മൂവിയാണ് ആൻഡ് നല്ലൊരു മെസ്സേജ് ആണ് നൽകുന്നത്. ഹാപ്പി ആൻഡ് ഇൻസ്പയറിംഗ് എൻഡ് ആണ് ഈ ഒരു സിനിമയുടേത്. എന്തായാലും നമ്മുടെ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ഷാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ഹോളിവുഡ് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സോണി പിക്ചേഴ്സ് MGM ലൈവ് ആക്ഷൻ ഫാന്റസി ചിത്രമായ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് ഔദ്യോഗിക മലയാള പതിപ്പിൽ നായക കഥാപാത്രമായ ഹീമാന് ശബ്ദം നൽകിയിരിക്കുന്നത് ആരാണെന്നറിയോ? നമ്മുടെ മലയാളികളുടെ പ്രിയ താരമായ ഉണ്ണിമുകുന്ദനാണ് അവർ ശബ്ദം നൽകിയിരിക്കുന്നത്. MGM സോണി പിക്ചേഴ്സുമായി ഹോളിവുഡ് സ്റ്റുഡിയോസും സഹകരിച്ച ആദ്യ മലയാള നടൻ കൂടിയാണ് ഉണ്ണി. കോമിക്സുകളിലൂടെയും ടെലിവിഷൻ സ്ക്രീനുകളിലൂടെയും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിലാഴ്ത്തിയ ഒരു ഇതിഹാസ കഥാപാത്രത്തിനാണ് ശബ്ദം നൽകിയിരിക്കുന്നത്. 90സുകാരുടെ വെറും ഒരു കാർട്ടൂൺ ആയിരുന്നില്ലല്ലേ ഈ ഹീമാൻ. അത് പറയുമ്പോ തന്നെ ഒരുപാട് നല്ല ഓർമ്മകളാണ്. ഇപ്പൊ 90സിലുള്ളവര് മാത്രമല്ല, അല്ലാത്തവർക്കും ഹീമാൻ ആ ഒരു കഥാപാത്രം എന്താണ് എന്നൊക്കെ അറിയാം. എന്തായാലും ആ ഒരു ഓർമ്മകളൊക്കെ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകളുടെ നിറമായിട്ടുണ്ട് പാടുകൾ. Like a girl, stay tuned to my radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

കാത്തിരുന്ന് കാത്തിരുന്ന് ദൃശ്യത്തിന്റെ മൂന്നാം പതിപ്പ് റിലീസായ ആദ്യ ദിവസം തന്നെ നമ്മുടെ ബോക്സ് ഓഫീസിലെ വൻ കൊതിപ്പുമായി മോഹൻലാൽ ജിതു ജോസഫ് ചിത്രം. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ശനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ദൃശ്യം മൂവിയുടെ വിശേഷങ്ങളിലേക്ക് വരുമ്പോ, അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം 35 crore നേടിയ സിനിമയുടെ ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ 43.37 crore റിപ്പോർട്ടുകൾ. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ 5506 ഷോകളിൽ നിന്നായി 15.85 crore ആണ് വാരിയത്. മലയാളത്തിന് പുറമെ ഈ തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഭൂരിഭാഗം കളക്ഷൻ നേടിയത് മലയാളത്തിൽ നിന്നാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ദൃശ്യം സീരീസിന്റെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആയിരുന്നു ഈ സിനിമ എന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. എന്തായാലും നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ പിള്ളേർ അത് തിയേറ്ററുകളിൽ തൂക്കിയല്ലേ. ഈ ഒരു ആഘോഷം കുറച്ചും കൂടി കളറാക്കാനായിട്ട് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ അടിപൊളി പാട്ടുകളിലേക്ക് കേറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷ നിരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ സിനിമകളിലേക്ക് വരുമ്പോൾ ജൂനിയർ NTRനെ നായകനാക്കി പ്രശാന്ത് ദിൽ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഡ്രാഗൻ എന്ന ചിത്രത്തിന് വേണ്ടി ഒരു കൊലയാളി എത്തുന്ന NTRനെ നമ്മൾ എല്ലാവരും കണ്ടതായിരുന്നു. അത് നടന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തന്നെ അണിയറ പ്രവർത്തകർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ടീസർ. അതിന് പിന്നാലെ ചിത്രത്തിന്റെ താരത്തിന്റെ പുതിയ ലുക്ക് കണ്ട ആവേശത്തിലാണ് ആരാധകർ. ചിത്രത്തിന് വേണ്ടി താരെടുത്തിരിക്കുന്ന എഫേർട്ട് അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതിനെ കുറിച്ച് സംവിധായകൻ പ്രശാന്ത് നീലിന്റെ വാക്കുകളും ഏറെ ശ്രദ്ധേയമായിരുന്നു. ജൂനിയർ NTR 4 മാസത്തിനുള്ളിൽ ഏകദേശം 15 കിലോഗ്രാം ഭാരമാണ് കുറച്ചതായിട്ട് വെളിപ്പെടുത്തിയത്. ആ ഒരു ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് ഒക്കെ കാണുമ്പോൾ ഒരു പ്രചോദനം കൊളിയാണല്ലേ. ഒരു പാട് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടടുത്ത് നമ്മൾ പണിയെടുക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൊളിയാണ്. എന്നാലും ആ ഒരു എഫേർട്ട് ഒന്നും വൃത്തിയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് ബ്യൂട്ടിഫുള്ള പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷ നിരജ് ജാനകി ആണ് നിങ്ങളുടെ

മറന്നതാണോ അതോ മിസ്സായി പോയതാണോ എന്ന് തന്നെയായാലും ആ ഒരു ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഞാൻ തീയെടുത്തിട്ടുണ്ട്. എന്താണ് ഏതാണെന്നല്ലേ പറയാം. അതിന് മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കേട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറഞ്ഞ് ചൊനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മന്ത് ചോദ്യത്തിന്റെ കാര്യമാണ്. കുറച്ച് പേരും കൂടി ഉണ്ട് അയക്കാനായിട്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമ്മളുടെ ഇന്നത്തെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എന്താണ് ഇതെന്ന് നോക്കാം അല്ലേ. നമ്മുടെ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? അപ്പോ ഉത്തരം അറിയുന്നവർ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ കൃത്യമായിട്ട് ആ സമ്മാനം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റൂ. ഏതായാലും ഉത്തരം വായിക്കൂ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ അടിപൊളി പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറഞ്ഞ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

അബിയോടെ ഫ്ലഡ് പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടാനായിട്ട് ഞാൻ നിങ്ങളുടെ ഈ സ്വന്തം മാർച്ചെ നിറഞ്ഞ് ചാനകിയാണ്. ലഞ്ച് ബ്രേക്കിൽ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 4 മണി ആകാറായിട്ടുണ്ട്. ഈ ഒരു ഹോട്ട് സീറ്റ് വിട്ടുകൊടുക്കേണ്ട സമയമാകാറായിട്ടുണ്ട്. അപ്പൊ പോകുന്നതിന് മുൻപ് എന്റെ ലിസണേഴ്സിനോട് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ എന്തായിരുന്നു എന്നല്ല, ഇനി അങ്ങോട്ട് എന്താകണം എന്നാണ്. നമ്മളെ കുറ്റം പറയാൻ ഒരുപാട് പേര് വന്നിരിക്കാം, പക്ഷേ എന്തൊക്കെ തന്നെയായാലും നമ്മളിൽ തന്നെ വിശ്വസിച്ചിരിക്കുക. എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും, എന്നെ കൊണ്ടേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതോടെ ഒന്നും തീരുന്നില്ല, എപ്പോഴും പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുക. എല്ലാം ശരിയാവുമോടോ, എന്റെയും തന്റെ പ്രശ്നങ്ങൾ എല്ലാം ശരിയാവും. ആ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസമാണ്. ഏതായാലും നമ്മൾക്ക് ഒരുപാട് കഥകളൊക്കെ ഉണ്ട് പറയാനായിട്ട്. വിശേഷങ്ങൾ ഇതോടെ തീർന്നില്ല, ബാക്കി വിശേഷങ്ങളും വായി നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. നാളെ അതേസമയം ഇതേ ഫ്രീക്വൻസി ഇനിയും കൂടുതൽ ഫൺ കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. നല്ല ഒരു ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകി സൈനിങ് ഓഫ് നൗ.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்கூடா.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വന്നു പോകും മഞ്ഞും തണുപ്പും, അന്നും തുണയ്ക്കു നീയൊരാൾ